ഒസ്തേ ചൗഗുനും കരേനേഹാൽ ഉനാനുക സാഹിബ് സദാ ദയാൽ അനുക പാന്തമായാകേ ഹേത് സർവരഹോവത ജാൻ അനേത് മിരുകീഷായ ശിവരംഗലാഭ്യോപനസ്യോമന പശുതാപ ജ്യോതിസോചാലോത് അന്ധാർട്ടാവുംഭേനേതാകുവാസനയാവേഹേ അലഹർക്കേ നാം കി പ്രീ സുഖദായി കർ കൃപാനാൻ ഗാവലയലായി വിദ്യാതന്ന കുട്ടാമ സഭായ

കഥ അഷ്ടപദി സാധക സംഖൂജലഹോത് സാസംഗമാല സകലീഹോത് സാധക സംഘമിട്ടേ അഭിമാൻ സാധക സംഘ പ്രകടാ സുഖയാൻ സാധക സംഘ ഭജയ ബ്രഹ്മനേര സാസംഗ സബോധനബേര സാധക സംഘ പായ നാമരതൻ സാധക സംഘ ഏകുപര ജതൻ സാധകി മഹിമ വർണ്ണയ കൗൻ പരാനി നാനക സാധകി ശോഭാ ബ്രഹ്മയ സമാനി സാധക സംഘ അഗോച്ചർ മിലായ സാധക സംഘ സദാ പരഫുലായ സാധക സംഘ ആവേ ബസ് പഞ്ച സാസംഗ അമൃതരസ പുഞ്ച സാസംഗ സബകി രേന സാധക സംഘ മനോഹര ബയന സാധക സംഘ കഥഹുന്താവായ സാസംഗ അസ്തത് മന പാവായ സാധക സംഘ മായാദയ ഭന്ന സാസംഗ നാനക പ്രഭസുവര സന്ന സാസംഗ ദുഷ്മൻസാമീത് സാധു കൈ സംഘ മഹാപുനീത് സാസംഗ കിസ്യവനഹി ബാര് സാധക സംഘ നാ ബിംഗാ ബാര് സാധക സംഘ നാഹി

നിർമ്മല രസനാമൃത പിയോ സദാസോ എല്ലാ കരളേ ജിയോ ജ്ഞാനോപേക ഠാകുരകാലങ്ക സാസംഗ് സബ്സംഗ് ചരൺ ചലോ ഭാരഗോ ബേന്ദ മിട്ടേ പാവ ജവ്യാഹർ ബേന്ദ കർമ്മ കാർഹർ കർമ്മ സർവനർ കഥ ഹർ ദർഗേ നാനക് ഊ ജന മഥ ബഡ്പാ ഗീതേ ജൻ

സ്വാമി അഭിനയ കൃപാ കരേ നാനക സോ സേവ ഗുരു കി മതലേ ബീസ് വിശ്വേ ഗുരു കാ മന മാനേ സോ സേവക പരമേശ്വർ കി ഗത ജാന സോ സദ്ഗുര ഹൃദയ ഹര നാം അനുഗവാർ ഗുരു കോ ബല ജാവ സർവൃന്ദാജീ കാ ദാത ആട് പേർ പാർബ്രഹ്മ രംഗരാത്ത ബ്രഹ്മ ജന ജനമേ പാർബ്രഹ്മയക്കയാഭിനയ കശ പരമ സഹസ്യാൻ ബലയാന ജായ്യ നാനക ഏസാ ഗുരു ബഡഭാഗി പായ്യ സഫല ദർശന പേഖത പുനീത പർസത ശരണഗാത നിർമ്മൽ രീത പേട സംഗ്രാമ ഗുണ രവേ പാർബ്രഹ്മ കി ദർഗേ ഗവേ സുനഗർ ഭജൻ കരുണ ആഗാ നെ മൻസന്തോഖാതമ്പതിയാനെ പൂരാ ഗുരുഖ്യോജാക മന്ത്ര അമൃതിഷ്ട ബേഖയ സന്ത ഗുണ ബേയന്ത് കീമത നഹി പായ നാനക ജസ ഭാവത സലയ മലായ ജയവായ കുസതനേക സത്പുരുഖ പൂർണ ബിവേക കഹു ബോലാ പൗചത പ്രാണിയകം അഗോചര പ്രാപ് നിർവാണി നിരാഹാർ നിർവായർ സുഖദായി താക്കി കീമത ഗണന പായ അനക ഭഗത ബന്ധനത് കരഹേ ചരൺ കമല ഹൃദയ സിമരേ സത്ബലഹാരി സദ്ഗുരുപനേ നാനക ജസ പ്രസാദ ഏസാ പരപ ജപനേ ഹർ രസ പാവേ ജന ഗോയ അമൃത പീവേ അമൃത സോ